അഹമ്മദ് ബിൻ മുഹമ്മദ് അൽ സയ്യദ് മരേക്കാ ബണ്ടിസ്കുച്ചി ഖാൻ പലുവാങ് പലുവാങ് റിഫെസ്താസി ഡാൻ ഇൻഫ്രാസ്ട്രക്ചർ കഹ തഹാനാൻ പാങ്കാൻ ഫാർമാസി പാത്രോ കിമിയ പണ്ടടിക്കാൻ ലായൻ ആൻ സക്കാസിയാതാൻ ഡാൻ പറുസാൻ പറുസാൻ റിന്തിസാൻ ഇബു സീതാരമൺ മനകാൻ ഖാൻ പന്തിങ് നിയമാമുലി ഖാൻ പ്രഡാങ്ങാൻ നോർമൽ ഡങ്കൻ ഖത്തർ ഡാൻ നഗര നഗർ തല്ലുക് ലൈന്യ ത്രമാസുഖ് നഫിക്കാസി മാരിത്തിം ഡാൻ പ്രഡാങ്ങാൻ യാങ് ടിഡ തർഹംബാത് മലുലായി സലാഥോർമോസ് പ്രധാനമന്ത്രി ഇസ്രായേൽ ബെഞ്ചമിൻ നെത്യാന്യു കുമാരിൻ മന്യതക്കാൻ ബാബ പിഹാക് ബർവാനാങ് അറബ് സൗദി തലവങ്കാങ് കാപ് പൈലറ്റ് സബുവ പനർബാങ്കാൻ ഫ്ലൈ ഡുബൈ യാങ് ഡിഡുഗ മണികാം പൈലറ്റ് ലൈന്യ ഡാൻ മൻചോബ മങ് ഹൻചുർക്കാൻ പശാവാത് യാങ് മങ് അങ്കുത് പനുംപാങ് പനുംപാങ് ഇസ്രായേൽ ബാപ നെത്യാന്യു മന്യതക്കാൻ ബാബ പറ പനുംപാങ് ഡാൻ അങ്കുത്ത അവാൽ ബറഹാസിൽ മനാകുൽഖാൻ പനെറാങ് മൻചഗ അപയാങ് ബലിയാവു ഗംബർഖാൻ സബഗൈ ബഞ്ചാന ബസാർ ബലിയാവു മമുജി മരേക്ക യാങ് ബർഡാഡി ഡാലാം പശാവാത് അത്താസ് കനർ ക ബറാനിയാൻ ഡാൻ റെസ്പോൺസ് ചപ്പാത് മരേക്ക മംഗതക്കാൻ ബാബ മരേക്ക തല മനിരാത്മാത്കാൻ മാന്യാക് ന്യാവ ഇൻസിഡൻറ്റ് തർസബു തർജാഡി പാട സബുവ പുനർമാങ്കൻ കൊമേഴ്ഷ്യൽ യാങ് സഡ്ഡാങ് ഉലാഗുഖാൻ പ്രജലാൻ ഡാരി ഉനി അമീരാത് അറാബ് ക ഇസ്രായേൽ സബുവ പ്രതങ്കാരാൻ യാങ് ദിലാപുർഖാൻ അന്തര പാറ പൈലറ്റ് മമാക്ഷ പശവത് ഉന്തുക് മുലാഗുഖാൻ പണ്ടാരാത്താൻ ദാറുറാ ദി അറബ് സൗദി മനോരത് ലാപുറാൻ ലാപുറാൻ മീഡിയ ഇസ്രായേൽ സ ഉറങ് വർഗ നഗര ഇന്ത്യ അഡലക്കാപ് തെൻ പുനർബാങ്കാൻ ഫൈ ഡുബൈ എഫ് ജെഡ് സാത്തു നോൾ തുജു തിഗ സമന്തര കോ പൈലറ്റ് അഡല വർഗ നഗര ഒമാൻ യാങ് ദി ചുരിഗായി മൻചോബ മംഗഹൻചുർക്കൻ പശാവത് ലാപോറാൻ തർസബുത് മിനേതാക്കാൻ ബാബ കാപ്റ്റൻ ഇന്ത്യ ബർതാറുങ് ഡങ്കൻ കോ പൈലറ്റ് ഉൻതുക് മൻചഗ പശാവത് ജാത്തു ലാപോറാൻ ലാപോറാൻ മിനേതാക്കാൻ ബാബ സെന്യൽ തർസബുത് തംപാഗ്ഞ ദി പിച്ചു ഒലെ പ്രതങ്കാരാൻ അന്തര പാര പൈലറ്റ് ദി കോക്പിറ്റ് പാരപ്പനുംപാങ് ഇസ്രായേൽ കമുടിയൻ തുരുൻ തങ്കണ്ടാൻ ബംബാന്തു മനാഹാൻ കോ പൈലറ്റ് പശാവത് തർസബുത് കമുടിഹാൻ ബന്ദാരാ ദങ്കാൻ സലാമതി ബണ്ടാര താബുക് ഡി അറബ് സൗദി പമ്പരിന്ത ഇസ്രായേൽ മനത്താക്കാൻ ബാബ സിത്വാസി ബർഡാഡി ബാബ കണ്ടാലി ഡാൻ ഉപായ സദാങ് ദിലാക്കുക്കാൻ ഉന്തുക് മമ്പാവ പാരപ്പനുംപാങ് പുള്ളാങ് സമന്തരായിത്തു ഒത്തോറിത്താസ് ബണ്ടാര ഇസ്രായേൽ തല മമ്പുക ആര്യ തുങ്കു ഡൻ ഇൻഫർമാസി കോശോസ് ഡി ബണ്ടാര ബെൻ ഗുരിയൻ ഉന്തുക് കൽവർഗ കൽവർഗ പനുംപാങ് ഡി അത്താസ് പുനർബാങ്കാൻ ഫ്ലൈ ഡുബൈ യാങ് മനുജു തേൽ അവീവ് യാങ് ദി ആലിഖാൻ ക അറബ് സൗദി അമേരിക്ക സരാ തല മനില സൈഖാൻ പനഖാൻ സമൂഹ പാസൂഗ്ഞ ഡാരി ഇറാഖ് മംഗാഖിരി മിസി മിലിത്തർ ഡുവ ബ്ലാസ്താഹുമുലാവൻ കൊളംപോക് നഗര ഇസ്ലാം സസുവായി പർജാഞ്ചിയാൻ നങ്കാൻ ബഗ്ദാദ് പനാരിക്കാൻ തർസബുത് മണ്ണണ്ടായി ഫാസെ ബാറു ബാഗി ഇറാഖ് സതല്ല ബബ്രാപ ഡിക്കേറ്റ് കത്തർലിബാത്താർ മിലിത്തർ അമേരിക്ക സർക്കാർ ഡി നഗര തർസബുത് കൊളംപോക് കൊളംപോക് എഗ്ദി ഡുക്കുങ് ഇറാൻ തലമന്യാമ്പുത് കബ്രാങ്കാത്താൻ പാസുഖാൻ അമേരിക്ക നമുല്ലാങ് കൈനി ജുഗ തലമന മനിമുൽഖാൻ കപ്രഹാത്തിയാൻ ദി അന്തര ബബ്രാപ വർഗ ഇറാഖ് ഖുശുഷ്ണരി കവസാൻ കുർദിസ്ഥാൻ പരപജാബട് ഡാൻ വർഗ ഡിസാന കവത് ഖ്വാത്തിർ ബഹവ മനാനിക്കാൻ തർസബുദ് ഡാപത് മഞ്ചിപ്താക്കാൻ റുവാങ് വാഗി ക ബാങ്കിത്താൻ വെലിത്താൻ വെലിത്താൻ നഗര ഇസ്ലാം സർത്ത പങ്കിഗാത്താൻ സരംഗൻ സരംഗൻ ഒലെ കുളുംപൊ കുളുംപൊക് യാങ് തർക്കായത് ഇറാൻ യാങ് മുങ്കിൻ മറാസ സമാക്കിൻ ബറാനി ഡങ്കൻടിഡ അഡാന്യ പാസുഖാൻ അമേരിക്ക സരിക്കാത് ഡാലാം സബു ഓപ്രാസി ബാസാർ മലാവാൻ സിൻഡിക്കാത് സിൻഡിക്കാത് നാർക്കോബ ട്രാൻസ് നാഷണൽ സ്ക്വാഡ് ആൻറ്റി ട്രഡീഷ്മ ഗുജറാത്ത് ഡാൻ അത്താവു ഗുജറാത്ത് ആൻറ്റി ടെററിസം സ്ക്വാഡ് പഞ്ചാഗ പാന്ത ഇന്ത്യ ഡാൻ ബാഡൻ ബഡൻ ഇൻ്റലിജൻ പുസ്താദ് തല മന്യാത്ത ലബ്ബി ഡരിലിമ റാത്തു ഡുവപുലു അന്നാം കിലോഗ്രാം നാർക്കോത്തിക യാങ് ലിനൈലിയ മഞ്ചാപ്പൈ ഹാംപിഡ് തികപുലു മില്യർ റുപ്പി ഇന്ത്യ ഡലം അംബ്രിക്കാൻ റിഞ്ചയാൻ ഓപ്രാസി തർസബുട് ഡി ഐ ജി എ ടി എസ് ഗുജറാത്ത് സുനിൽ ജോഷി മനിതാഖാൻ ബാബ പാസുഖാൻ പാസുഖാൻ ക അമാനാൻ മഞ്ചാഗാ സബുവ പറാവു ഇറാൻ ബർണമ ആജാദ് ഡി ലപ്പാസ് പാന്തായി ലക്ഷദ്വീപ് സാത് സഡ്ഡാങ് മനുജു മുംബൈ പഞ്ചാരിയൻ തറാഡാബ് കപാൽ തർസബുത് മംഗാസിൽ ഖാൻ പൊമുലിഹാൻ കിരിമാൻ നാർക്കോത്തിക യങ് ബസാർ യങ് ദിലാപുർഖാൻ തീതുജുഖാൻ ഉന്തുക് ദി സരാഖാൻ ദി തമിഴ്നാടു ലിമ വർഗം നഗര പാകിസ്ഥാൻ യങ് ദിലാപുർഖാൻ ബറാസാൽ ഡാരി പേഷാവർ ദി തങ്കാബ് ദാരി പറഹാവു തർസബുത് മനലിഡിഖാൻ ലബ്ബി ലാഞ്ചു സഡ്ഡാങ് ദിലാഖുഖാൻ ഒലെ അത്തെ എസ് ഗുജറാത്ത് വക്കീൽ കപാല മന്ത്രി ഗുജറാത്ത് ഹർഷ് സാങ്വി മമുജി പാസുഖാൻ പാസുഖാൻ ക അമനാത്താസ് തിണ്ടാഖാൻ ചപ്പാത് മരേക്ക ഡാൻ മനഗാസ്ഖാൻ കമ്പാലി കൊമിദ്വൻ പമനന്ത ഉന്തുക് മംഗാംബിൽ തിണ്ടാഖാൻ തഗാസറാഡാബ് ജാരിംഗാൻ ജാരിംഗാൻ നാർക്കോത്തിക ഡാൻ മഞ്ചാഡിക നഗര ബാഗ്യൻ ബേബാസ് നാർക്കോബാർ തുജു ഒറാങ് തർമാസുക് സൗറാങ് അനാക് തേവാസ് ഡാൻ ഡുവ പുലു അമ്പാത് ലൈന്യ ലുക്കാ ലുക്കാ ഡി സലൂർ ഉക്രൈന കമാരിൻ ഡലം സരംഗാൻ സരംഗാൻ റുഡാൽ ഡാൻ ഡ്രോൺ റഷ്യ ഹുജാൻ സരംഗാൻ സമല്ലം മനാർഗെത്കാൻ ഇൻഫ്രാസ്ട്രക്ചർ എനർഗി മമ്മിച്ചു പമാഡമാൻ ലിസ്ത്രിക് ഡി ബബ്രപ ആര്യ കീവ് ഡാൻ വിലായ വിലായ സക്കിത്താരനെ തർമാസുക് യങ് തർഡാം പാക് ഡാങ്ങാൻ
dengan pihak berwenang melaporkan kerusakan pada fasilitas-fasilitas sipil dan infrastruktur listrik. Para pejabat Ukraina menggambarkan serangan-serangan tersebut sebagai